0: This is Ragam 24/7 DTH Indian Classical Music Channel.
1: Ragam 24/7 DTH ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. ഇപ്പോൾ ശ്രീമതി എം എൻ സാവിത്രി അവതരിപ്പിക്കുന്ന സംഗീത കച്ചേരി കേൾക്കാം. വയലിൻ ശ്രീ എസ് ആർ മഹാദേവ ശർമ്മ, മൃദംഗം ശ്രീ വി വിഷ്ണുപ്രസാദ്. ആദ്യം മോഹനം രാഗത്തിൽ രക്തഗണപതിം എന്ന കീർത്തനം കേൾക്കാം. ആദ്യ താളം മുത്തുസ്വാമി ദീക്ഷിതർ കൃതി.
2: ദിസ് ഇസ് രാഗം 24/7 DTH എനി ടൈം ഇൻ ദി മ്യൂസിക്. Listen to Carnatic classical vocal recital by Shrimati M. N. Savitri. She is accompanied on the violin by Shri S. R. Mahadeva Sharma and on the mridangam by Shri V. Vishnu Prasad. She begins a Carnatic classical vocal recital with a composition of Muthuswami Deekshithar, Rekta Ganapadim. In the rag, Mohanam, set to Adithal.

0: മുത്തുസ്വാമി ദീക്ഷിതർ രചിച്ച രക്തഗണപതിം എന്ന കീർത്തനമാണ് കേട്ടത്. രാഗം മോഹനം, ആദിതാളം.
1: യു ആർ ലിസ്ണിംഗ് ടു എ കോമ്പോസിഷൻ ഓഫ് മുത്തുസ്വാമി ദീക്ഷിതർ, രക്തഗണപതിം. ഇൻ ദ രാഗ് മോഹനം, സെറ്റ് ടു ആദിതാൾ.
0: അടുത്തതായി ലതാംഗി രാഗത്തിൽ മരിവേരെ ദിക്കവരോ എന്ന കീർത്തനം കേൾക്കാം. ഖണ്ഡചാപ്പ് താളം, പട്ടണം സുബ്രഹ്മണ്യ അയ്യർ കൃതി.
1: Continuing her Carnatic classical vocal recital, she will now present a composition of Pattanam Subramanya Iyer, Marivere Dikki Varu, in the rag Lathangi, set to Kandachappu Thaal.

0: പട്ടണം സുബ്രഹ്മണ്യ അയ്യർ രചിച്ച മരിവേരെ ദിക്കെവ്വരോ എന്ന കീർത്തനമാണ് കേട്ടത്. രാഗം ലതാങ്കി, ഖണ്ഡചാപ്പ് താളം.
1: യു ആർ ലിസ്ണിംഗ് ടു എ കോമ്പോസിഷൻ ഓഫ് പട്ടണം സുബ്രഹ്മണ്യ അയ്യർ, മരിവേരെ ദിക്കെവ്വരോ. ഇൻ ദി രാഗ് ലതാങ്കി, സെറ്റ് ടു ഖണ്ഡചാപ്പ് താൾ.
0: രാഗം 24/7 DTH. ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ശ്രീമതി MN സാവിത്രി അവതരിപ്പിക്കുന്ന സംഗീത കച്ചേരി. വയലിൻ ശ്രീ SR മഹാദേവ ശർമ്മ, മൃദംഗം ശ്രീ V വിഷ്ണുപ്രസാദ്. ഇനി സൗമിത്രി ഭാഗ്യമേ എന്ന കീർത്തനം കേൾക്കാം. രാഗം ഖരഹരപ്രിയ, ആദിതാളം ത്യാഗരാജസ്വാമികൾ കൃതി.
1: ദിസ് ഇസ് രാഗം 24/7 DTH, എനി ടൈം ഇന്ത്യൻ മ്യൂസിക്. യു ആർ ലിസ്ണിംഗ് ടു കർണാടിക് ക്ലാസിക്കൽ വോക്കൽ റിസൈറ്റൽ by Shrimati M.N. Savitri. She is accompanied on the violin by Shri S.R. Mahadeva Sharma and on the mridangam by Shri V. Vishnu Prasad. Next is a composition of Saint Thyagaraja, Saumitri Bhagyame, in the rag Gharhara Priya, set to Adithal.

0: അവസാനമായി ശ്രീരാമ ജയരാമ എന്ന കീർത്തനം കേൾക്കാം. രാഗം ഏതുകുല കാമ്പോജി, ഖണ്ഡചാപ്പ് താളം ത്യാഗരാജസ്വാമികൾ, കൃതി
1: ശ്രീമതി എം എൻ സാവിത്രി. കൺക്ലൂഡ്സ് എ കർണാട്ടിക് ക്ലാസിക്കൽ വോക്കൽ റിസൈറ്റൽ വിത്ത് എ കോമ്പോസിഷൻ ഓഫ് സെയിന്റ് ത്യാഗരാജ, ശ്രീരാമ ജയരാമ. ഇന്ത് രാഗ് യദുകുല കാമ്പോജി, സെറ്റ് ടു ഖണ്ഡചാപ്പ് താൾ.

0: ത്യാഗരാജ സ്വാമികൾ രചിച്ച ശ്രീരാമ ജയരാമ എന്ന കീർത്തനമാണ് കേട്ടത്. രാഗം എതുകുല കാംബോജി, ഖണ്ഡചാപ്പ് താളം.
1: യു വിൽ ലിസ്ണിംഗ് ടു എ കോമ്പോസിഷൻ ഓഫ് സെയിന്റ് ത്യാഗരാജ, ശ്രീരാമ ജയരാമ. ഇൻ ദ രാഗ് യെതുകുല കാംബോജി സെറ്റ് ടു ഖണ്ഡചാപ്പ് താൾ.
0: നിങ്ങൾ ഇതുവരെ കേട്ടത് ശ്രീമതി എം എൻ സാവിത്രി അവതരിപ്പിച്ച സംഗീത കച്ചേരി. വയലിൻ ശ്രീ എസ് ആർ മഹാദേവ ശർമ്മ. മൃദംഗം ശ്രീ വി വിഷ്ണുപ്രസാദ്.
1: യു വിൽ ലിസ്ണിംഗ് ടു കർണാട്ടിക് ക്ലാസിക്കൽ വോക്കൽ റിസൈറ്റൽ ബൈ ശ്രീമതി എം എൻ സാവിത്രി. Accompanying artist was Shri S.R. Mahadeva Sharma on the violin and Shri V. Vishnu Prasad on the mridangam.
0: Ragam 24-7 DTH. Bharatiya Sangeethathinu 24 manikkoorum oru channel. Ippol laya vinyasam kelkam. Mridangam Shri Balakrishna Kammath. Khadam Vaazhappalli R. Krishna Kumar. Aadi Thaalam.
1: This is Ragam 24-7 DTH. Anytime Indian music. Listen to percussion ensemble by Balakrishna Kammath on the mridangam and Vaazhappalli R. Krishna Kumar on the ghatam. Listen to Aadi Thaal.

0: ഇതുവരെ കേട്ടത് ലയവിന്യാസം. മൃദംഗം ശ്രീ ബാലകൃഷ്ണ കമ്മത്ത്. ഖടം വാഴപ്പള്ളി ആർ കൃഷ്ണകുമാർ. ആദിതാളം. ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തിരുവനന്തപുരം നിലയം. രാഗം 24/7 DTH. ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ.
1: യു വർ ലിസ്ണിംഗ് ടു പെർക്കഷൻ എൻസാമ്പിൾ ബൈ ബാലകൃഷ്ണ കമ്മത്ത് ഓൺ ദ മൃദംഗം ആൻഡ് വാഴപ്പള്ളി ആർ കൃഷ്ണകുമാർ ഓൺ ദ ഘട്ടം. ദിസ് പ്രോഗ്രാം വാസ് ബ്രോട്ട് ടു യു ബൈ ആകാശവാണി തിരുവനന്തപുരം. ഫോർ രാഗം 24/7 DTH, anytime Indian music.

0: This is Ragam 24/7 DTH Indian Classical Music Channel.
1: Ragam 24/7 DTH ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. ഇപ്പോൾ ശ്രീ വി ആദർശ് അവതരിപ്പിക്കുന്ന സംഗീത കച്ചേരി കേൾക്കാം. വയലിൻ ശ്രീ മാഞ്ഞൂർ രഞ്ജിത്ത്, മൃദംഗം തുറവൂർ ശ്രീ പി അരുൺകുമാർ, ഗെഞ്ചിറ പനമറ്റം ശ്രീ എ അരുൺ. ആദ്യം നാട്ടരാഗത്തിൽ നിന്നെ ഭജന എന്ന കീർത്തനം കേൾക്കാം. ആദിതാളം ത്യാഗരാജസ്വാമികൾ കൃതി.
2: ദിസ് ഇസ് രാഗം 24/7 DTH Anytime Indian Music. Listen to Carnatic Classical Vocal Recital by Shri V. Adarsh. He is accompanied on the violin by Shri Manyur Ranjit, on the mridangam by Thuravur Shri P. Arun Kumar, and on the ganjira by Panamattam Shri A. Arun. He begins his Carnatic Classical Vocal Recital with a composition of Saint Thyagaraja, Ninne Bhajana, in the rag Nata, set to Aditaal.

0: ത്യാഗരാജ സ്വാമികൾ രചിച്ച നിന്നെ ഭജന എന്ന കീർത്തനമാണ് കേട്ടത്. രാഗം നാട്ട, ആദിതാളം.
1: യു ആർ ലിസ്ണിംഗ് ടു എ കോമ്പോസിഷൻ ഓഫ് സെയിം ത്യാഗരാജ, നിന്നെ ഭജന. ഇൻ ദ രാഗ് നാട്ട, സെറ്റ് ടു ആദിതാൾ.
0: അടുത്തതായി ജഗൻമോഹിനി രാഗത്തിൽ ശോഭില്ലു സപ്തസ്വര എന്ന കീർത്തനം കേൾക്കാം. രൂപകതാളം ത്യാഗരാജ സ്വാമികൾ കൃതി.
1: Continuing his Carnatic classical vocal recital, he will now present a composition of Saint Thyagaraja, Shobillu Saptaswara, in the rag Jagan Mohini, set to Rupakathal.

0: ത്യാഗരാജ സ്വാമികൾ രചിച്ച ശോഭില്ലു സപ്തസ്വര എന്ന കീർത്തനമാണ് കേട്ടത്. രാഗം ജഗൻമോഹിനി, രൂപകതാളം.
1: യു വിൽ ലിസ്ണി ടു എ കോമ്പോസിഷൻ ഓഫ് സെയിന്റ് ത്യാഗരാജ, ശോഭില്ലു സപ്തസ്വര, ഇൻ രാഗ് ജഗൻമോഹിനി, സെറ്റ് ടു രൂപകതാൾ.
0: രാഗം 24/7 DTH. ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ശ്രീ വി ആദർശ് അവതരിപ്പിക്കുന്ന സംഗീത കച്ചേരി. വയലിൻ ശ്രീ മാഞ്ഞൂർ രഞ്ജിത്ത്, മൃദംഗം തുറവൂർ ശ്രീ പി അരുൺകുമാർ, ഗെഞ്ചിറ പനമറ്റം ശ്രീ എ അരുൺ. ഇനി ഭൈരവി രാഗത്തിൽ ജനനീ മാമവ എന്ന കീർത്തനം കേൾക്കാം. മിശ്രചാപ്പ് താളം, മഹാരാജ സ്വാതി തിരുനാൾ കൃതി.
1: This is Ragam 24/7 DTH. Anytime Indian music. You are listening to Carnatic Classical Vocal Recital by Shri V. Adarsh. He is accompanied on the violin by Shri Manyur Ranjit, on the Mridangam by Thuravur Shri P. Arun Kumar, and on the Ganjira by Panamattam Shri A. Arun. Next is a composition of Maharaja Swadhi Thirunal, Janani Mamava. In the rag, Bhairavi, set to Mishra Chappathal.

0: മഹാരാജ സ്വാതി തിരുനാൾ രചിച്ച ജനനീ മാമവ എന്ന കീർത്തനമാണ് കേട്ടത്. രാഗം ഭൈരവി, മിശ്രചാപ്പ് താളം.
1: യു ആർ ലിസ്ണിംഗ് ടു എ കോമ്പോസിഷൻ ഓഫ് മഹാരാജ സ്വാതി തിരുനാൾ, ജനനീ മാമവ. എന്ത് രാഗ്? ഭൈരവി, സെറ്റ് ടു മിശ്രചാപ്പ് താൾ.
0: അവസാനമായി ബിഹാഗ് രാഗത്തിൽ നാരായണതേ നമോ നമഃ എന്ന കീർത്തനം കേൾക്കാം. ആദിതാളം അന്നമാചാര്യ കൃതി.
1: ശ്രീ വി ആദർശ് കൺക്ലൂഡ്സ് ഇസ് കർണാട്ടിക് ക്ലാസിക്കൽ വോക്കൽ റിസൈറ്റൽ വിത്ത് എ കോമ്പോസിഷൻ ഓഫ് അന്നമാചാര്യ, നാരായണതേ നമോ നമഃ. ഇൻ ദ രാഗ് ബിഹാഗ്, സെറ്റ് ടു ആദിതാൾ.

0: അന്നമാചാര്യ രചിച്ച നാരായണതേ നമോ നമഃ എന്ന കീർത്തനമാണ് കേട്ടത്. രാഗം ബിഹാഗ്, ആദിതാളം.
1: യു ആർ ലിസ്ണിംഗ് ടു എ കോമ്പോസിഷൻ ഓഫ് അന്നമാചാര്യ, നാരായണതേ നമോ നമഃ. ഇൻ ദ രാഗ് ബിഹാഗ്, സെറ്റ് ടു ആദിതാൾ.
0: നിങ്ങൾ ഇതുവരെ കേട്ടത് ശ്രീ വി ആദർശ് അവതരിപ്പിച്ച സംഗീത കച്ചേരി. വയലിൻ ശ്രീ മാഞ്ഞൂർ രഞ്ജിത്ത്. മൃദംഗം തുറവൂർ ശ്രീ പി അരുൺകുമാർ. ഗെഞ്ചിറ പനമറ്റം ശ്രീ എ അരുൺ.
1: യു ആർ ലിസ്ണിംഗ് ടു കർണാട്ടിക് ക്ലാസിക്കൽ വോക്കൽ റിസൈറ്റൽ ബൈ ശ്രീ വി ആദർശ്. അക്കോമ്പനിങ് ആർട്ടിസ്റ്റ് വർ ശ്രീ മാഞ്ഞൂർ രഞ്ജിത്ത് ഓൺ ദ വയലിൻ, തുറവൂർ ശ്രീ പി അരുൺകുമാർ ഓൺ ദ മൃദംഗം, ആൻഡ് പനമറ്റം ശ്രീ എ അരുൺ ഓൺ ദ ഗാഞ്ചിറ.
0: രാഗം 24/7 DTH. ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. ഇപ്പോൾ കൊന്നക്കോൾ ലയവിന്യാസം കേൾക്കാം. അവതരിപ്പിക്കുന്നത് നാഞ്ചിൽ ശ്രീ എ ആർ അരുൾ. മിശ്ര ചാപ്പ് താളം കേൾക്കാം.
1: ദിസ് ഇസ് രാഗം 24/7 DTH. എനി ടൈം ഇന്ത്യൻ മ്യൂസിക്. ലിസൺ ടു കൊന്നക്കോൾ ലയവിന്യാസം ബൈ നാഞ്ചിൽ ശ്രീ എ ആർ അരുൾ. ലിസൺ ടു മിശ്ര ചാപ്പ് താൾ.
2: തും തക്കതും കിട്ടതും തത്തും തത്തത്തും തക്കതും തത്തത്തും കുക്കുതും തത്തത്തും തകടതും

0: ഇതുവരെ കേട്ടത് മിശ്ര ചാപ്പത്താളം.
1: യു ആർ ലിസ്ണിംഗ് ടു മിശ്ര ചാപ്പത്താൾ.
0: നിങ്ങൾ ഇതുവരെ കേട്ടത് കൊന്നക്കോൽ ലയവിന്യാസം, അവതരിപ്പിച്ചത് നാഞ്ചിൽ ശ്രീ എ ആർ അരുൾ. ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തിരുവനന്തപുരം നിലയം. രാഗം 24/7 DTH. ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ.
1: യു ആർ ലിസ്ണിംഗ് ടു കൊന്നക്കോൾ ലൈവന്യാസം ബൈ നാഞ്ചിൽ ശ്രീ എ ആർ അരുൾ. ദിസ് പ്രോഗ്രാം ഇസ് ബ്രോട്ട് ടു യു ബൈ ആകാശവാണി തിരുവനന്തപുരം ഫോർ രാഗം 24/7 DTH. എനി ടൈം ഇന്ത്യൻ മ്യൂസിക്.

ഇനി ശങ്കരി നീവെ, സുബ്രായ ശാസ്ത്രി സാഹിത്യം, ബേഗട രാഗം, രൂപകതാളം. ലിസൺ നൗ ടു ശങ്കരി നീവെ, കമ്പോസ്ഡ് ബൈ സുബ്രായ ശാസ്ത്രി ഇൻ രാഗ് ബേഗട, സെറ്റു താൾ രൂപക്.

0: This is Ragam 24/7 DTH Indian Classical Music Channel.
1: ഇപ്പോൾ ജയശ്രീ മഹേഷിന്റെ വീണ കച്ചേരി കേൾക്കാം. വൈപ്പിൻ സതീഷ് മൃദംഗം, എം വിമൽ ഘടം. Now we bring you a Veena concert by Jayashree Mahesh. She is accompanied by Vaipin Sadesh on Mridangam and M. Vimal on Ghadam. Adhyam Abhogi Ragatil Varnam Adithalam. The first item of this concert is a Varnam in Raga Abhogi set to Adithalam.

ആനന്ദ നടമാടുവാർ. രാഗം പൂർവികല്യാണി, രൂപകതാളം നീലകണ്ഠ ശിവൻ കൃതി. നെക്സ്റ്റ് ഈസ് ആനന്ദ നടമാടുവാർ, കമ്പോസ്ഡ് ബൈ നീലകണ്ഠ ശിവൻ ഇൻ രാഗ പൂർവികല്യാണി സെറ്റു രൂപകതാളം.

ജയശ്രീ മഹേഷിന്റെ വീണ കച്ചേരിയാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. വൈപ്പിൻ സതീഷ് മൃദംഗം, എം വിമൽ ഘടം. യു ആർ ലിസ്ണിംഗ് ടു എ വീണ കൺസേർട്ട് ബൈ ജയശ്രീ മഹേഷ്. ഷീ ഈസ് അക്കംപനീഡ് ബൈ വൈപ്പിൻ സതീഷ് ഓൺ മൃദംഗം ആൻഡ് എം വിമൽ ഓൺ ഘടം. ഇനി ശങ്കരാഭരണം രാഗത്തിൽ എന്തുകു പെദ്ദല എന്നാരംഭിക്കുന്ന ത്യാഗരാജകൃതി ആദിതാളം. She continues her concert with Enduku Priddala, composed by Tyagaraja in Raga Shankarabharanam, set to Adithalam.

0: എം വിമൽ ഘടം. യു ആർ ലിസ്ണിംഗ് ടു എ വീണ കൺസേർട്ട് ബൈ ജയശ്രീ മഹേഷ്. ഷി വാസ് അക്കമ്പനീഡ് ബൈ വൈപ്പൻ സതീഷ് ഓൺ ദി മൃദംഗം ആൻഡ് എം വിമൽ ഓൺ ദി ഘടം.
1: രാഗം DTH ചാനലിനു വേണ്ടി ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തൃശൂർ നിലയം. This program was a contribution of Thrissur Station of All India Radio for Ragam 24/7 DTH channel, Anytime Indian Music.